ഈത്തനേട്ട കെലവു തുളു ഭാവഗീത്തിലെന്ന് കേണ്ടത് ഇടുക ഇനിത്തെ തുളു പ്രസാരം മുഖിണ്ട് മാത്തരകളെ സ്വൽമെലു കേനന്തുപ്പിലെ റേഡിയോ സാരംഗ് 107.8 FM ഉന്തു രംഗ് രംഗ് ദ പതുക്ക്.